സൂറെ കാഫ് പിഞ്ചല്ല സമസി പാറാം ആയത് നമ്പർ 45. സൂറെ കാഫ് പിഞ്ചല്ല സമസി പാറാം ആയത് നമ്പർ 45.